0: കാകുമ്പ തോരത്തിന്റെ തൃമ പ്രസിഡന്റ് വില്യം റൂത്ത് ഫാറൂഖ് കിബേത്തെ കണ്ടു കിബോക്ക് വിവരത്തിനെ ശൈലി പൈശോനി കിബോ സർക്കാലി കോകോശുപുറോയിന്റോ കിബകയും ഗേറ്റിനെ തുറന്നു ചെല്ലു നീശിയെ തകമാറെ താപ് കിവോത്തോ ഐ ബി സി കോസലൈൻ പൈശോനി കിഗ
1: Mambo ya IBC hiyo ipatiwe na fast waandae uchakusi. Mulipiga kelele, mukapiga mambo mengi, mukapiga domo, mukasema kasongo sijui nini. Leo imefika wakati tunaelekea uchakusi, mnaanza malalamiko. Nyinyi ambaye mnatafuta tenders kwa IBC kusupply makalamu na makaratasi, sisi watu ya Trans Nzoia tunaambia nyinyi ngoo. Hawa washindwe ama wasishindwe, sheria iko wazi vile sheria ilifanyika kule Olkalau. Uchakuzi ilikuwa free and fair. Sasa sisi tutawashinda free and fair. Watu ya Trans Nzoia mtawashinda ama watatushinda? Hebu muoneshe kwa mkono, nione kwa mkono.